0: ഞാൻ ഒരു മകാം കൊണ്ട് ഏരിയയിലാണ് ചോദിച്ചു. ഞമ്മൾ സോങ് ബ്ലോങ് ടു ടപ്സ് ഓൾ കണ്ടത് ഫരി ബ്രാനിനെ
1: ബ്രാൻ
0: ഈ സിംഗ് ഇൻ ദ ട്രെയിൻ ഫ്രം പോർട്ടിലാണ് ഓൾ ട്രെയിൻ ചില ജമ്മൾ ഈസ് ഇൻഡി മേഡ് ഇറ്റ് ജെരി ബിഗ് വൺ.
2: Stay tuned to the Packham Network for our awesome local Pilbara and Kimberley Aboriginal music.

0: ഇജാകുടി ബലമാകോ ഇരുമേണ്ടിനാകോയി വണ്ടി ലിംഗാലിംഗാലിംഗയാണ ഇജാകുടി ബലമാകോ ഇരുമേണ്ടിനാകോയി വണ്ടി ലിംഗാലിംഗാലിംഗയാണ. He's singing a Nyangomada song. He's a Nyamal person like old Sam Mitchell. There's a wild dog somewhere in Agobu.
1: Hello, everybody. It's me, Mary G. Mind you, and you're listening to the Packham Network. What a yow.